ഞങ്ങളുടെ ശിവാലയത്തിനുണ്യ അങ്ങാടി മുത്യമാന്ത് ഉപകാന്തുത ബ്രജരാജനെ ശ്രീകൃഷ്ണൻ നിശങ്കാതന നുഷീന കൃപാകലീന തഫീലീന.